0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ദ്വാരം വെങ്കടസ്വാമി നായിഡു അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി കേൾക്കാം. കൂടെ വയലിൻ വായിക്കുന്നത് ദ്വാരം മംഗത്തായാരു, മൃദംഗം മദ്രാസ് എ കണ്ണൻ. ആദ്യം സാമി നിന്നെ എന്നാരംഭിക്കുന്ന ആദിതാള വർണ്ണം കേൾക്കാം. രാഗം ശ്രീ കരൂർ ദക്ഷിണാമൂർത്തി രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to violin recital by Dwaram Venkateswamy Naidu. Violin support by Dwaram Mangathayaru. He is accompanied on the mridangam by Madras A. Kannan. He begins his violin recital with a varnam by Karur Dakshinamurthy. Sami Ninne. In the rag, Shri set to Adital.

0: കരൂർ ദക്ഷിണാമൂർത്തി രചിച്ച സാമി നിന്നെ എന്ന ആദിതാള വർണ്ണമാണ് കേട്ടത്. രാഗം ശ്രീ.
1: യു ആർ ലിസ്ണിംഗ് ടു എ വർണം ബൈ കരൂർ ദക്ഷിണാമൂർത്തി. സാമി നിന്നെ ഇൻ ദ രാഗ് ശ്രീ സെറ്റ് ടു ആദിതാൾ.
0: ഇനി എന്ത ഭാഗ്യമോ എന്ന കീർത്തനം കേൾക്കാം. രാഗം സാരംഗ, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: കണ്ടിന്യൂയിങ് ഹിസ് വയലിൻ റിസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. എന്ത ഭാഗ്യമോ ഇൻ ദ രാഗ് സാരംഗ സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച എന്ത ഭാഗ്യമോ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സാരംഗ, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. എന്ത ഭാഗ്യമോ ഇൻ ദ രാഗ് സാരംഗ സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദ്വാരം വെങ്കടസ്വാമി നായിഡു അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. കൂടെ വയലിൻ വായിക്കുന്നത് ദ്വാരം മംഗത്തായാരു. മൃദംഗം മദ്രാസ് എ കണ്ണൻ. അവസാനമായി മനസായെടുലോർ തുനെ എന്ന കീർത്തനം കേൾക്കാം. രാഗം മലയമാരുതം, രൂപകതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to violin recital by Dwaram Venkata Swami Naidu. Violin support by Dwaram Mangathayaru. He is accompanied on the mridangam by Madras A. Kannan. Dwaram Venkata Swami Naidu concludes his violin recital with a composition of Saint Thyagaraja, Manasa Yedulur Thune, in the rag Malaya Marudam set to Rupakathal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച മനസായ എടലൂർ തുനേ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മലയമാരുതം, രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ. മനസായ എടലൂർ തുനേ ഇന്ത് രാഗ് മലയമാരുതം സെറ്റ് ടു രൂപക താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ദ്വാരം വെങ്കടസ്വാമി നായിഡു അവതരിപ്പിച്ച വയലിൻ കച്ചേരി. കൂടെ വയലിൻ വായിച്ചത് ദ്വാരം മംഗത്തായാരു. മൃദംഗം മദ്രാസ് എ കണ്ണൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു വയലിൻ റെസൈറ്റൽ ബൈ ദ്വാരം വെങ്കിട്ടസ്വാമി. വയലിൻ സപ്പോർട്ട് ബൈ ദ്വാരം മംഗത്തായാരു. ഹി വാസ് അക്കംപനീഡ് ഓൺ ദ മൃദംഗം ബൈ മദ്രാസ് എ കണ്ണൻ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. For Ragam, 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ എസ് ശശാങ്കിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. മൈസൂർ മഞ്ജുനാഥ് വയലിൻ, ബാംഗ്ലൂർ അർജുൻ കുമാർ മൃദംഗം, വി സുരേഷ് ഖടം. ആദ്യം മുഖാരി രാഗത്തിൽ ഏലാവതര എന്ന കൃതി കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. ലിസൺ ടു കർണാട്ടിക് ക്ലാസിക്കൽ ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ എസ് ശശാങ്ക്. ഹി ഈസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ മൈസൂർ മഞ്ജുനാഥ്, ഓൺ ദ മൃദംഗം ബൈ ബാംഗ്ലൂർ അർജുൻ കുമാർ, ആൻഡ് ഓൺ ദ ഘട്ടം by V. Suresh. He begins his Carnatic classical flute recital with a composition of Saint Thyagaraja, Yelavatara. In the rag, Mukhari sets to Aditala.

രാഗം 24 7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് ശശാങ്കിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. മൈസൂർ മഞ്ജുനാഥ് വയലിൻ, ബാംഗ്ലൂർ അർജുൻ കുമാർ മൃദംഗം, വി സുരേഷ് ഖടം. ഇനി ബിഹാഗ് രാഗത്തിൽ ഭജൻ കേൾക്കാം, രൂപകതാളം.

0: അവസാനമായി പനിമതിമുഖി ബാലെ എന്ന കൃതി കേൾക്കാം. രാഗം ആഹിരി, മിശ്രചാപ്പ് താളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: എസ് ശശാങ്ക് കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ ഫ്ലൂട്ട് റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, പനിമതി മുഖി ബാലെ, ഇൻ ദ രാഗ് ആഹിരി, സെറ്റ് ടു മിശ്രചാപ്പ് താളം.

0: ഇതുവരെ കേട്ടത് എസ് ശശാങ്കിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. മൈസൂർ മഞ്ജുനാഥ് വയലിൻ, ബാംഗ്ലൂർ അർജുൻ കുമാർ മൃദംഗം, വി സുരേഷ് ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You are listening to Carnatic Classical Flute Recital by S. Shashank. Accompanying artists were Mysore Manjunath on the violin, Bangalore Arjun Kumar

0: ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ചാനൽ.
1: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി ഗീതാ രാജ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീമതി ഉഷ രാജഗോപാലൻ, മൃദംഗം കല്ലടൈക്കുറിച്ചി എസ് ശിവകുമാർ, ഖടം അടംബാക്കം കെ ശങ്കർ, വാചാമഗോചരു എന്ന് തുടങ്ങുന്ന മൈസൂർ സദാശിവ റാവുവിന്റെ കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം അഠാണ ആദിതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by Shrimati Geeta Raja. She's accompanied on the violin by Shrimati Usha Rajagopalan, on the mridangam by Kalladai Kuruchi S. Shivakumar, and on the ghatam by Adambakam K. Shankar. She begins her vocal recital with a composition of Mysore Sadashiv Rao, Vajama Gocharu, in the Ragam Adhana, set to Aditalam.
3: Wow.

ഇനി ശ്രീ കാമാക്ഷി സുബ്രായ ശാസ്ത്രി സാഹിത്യം വസന്താരാഗം ആദിതാളം. ലിസൺ നൗ ടു ശ്രീ കാമാക്ഷി കമ്പോസ്ഡ് ബൈ സുബ്രായ ശാസ്ത്രി ഇൻ രാഗ് വസന്ത സെറ്റ് ടു

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ആവണീശ്വരം എസ് ആർ വിനുവിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. പി വി അനിൽകുമാർ മൃദംഗം, പെരിക്കാവ് പി എൽ സുധീർ ഖടം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. Now we bring you a violin recital by Avaneeswaram S. R. Venu. He is accompanied by P. V. Anil Kumar on Mridangam, Perikavu P. L. Sudhir on Khadam, and Payanur T. Govinda Prasad on Morsing. Maya Malava Gavula Ragathilulla Adithala Varnathode Kacheri Arambikkunnu. S. R. Venu starts his recital with an Adithala Varna in Maya Malava Gavula Ragathilulla.

സ്മരജനക ബിഹാഗ്രാഗം മിശ്രചാപ്പുതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഈസ് സ്മരജനക ഇൻ രാഗ ബിഹാഗ് സെറ്റ് ടു മിശ്രചാപ്പുതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

ദേവി പാവനെ, രാഗം സാവേരി, ആദിതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് സീസൺ സാവേരി രാഗ, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ. സെറ്റു ആദിതാള, ദേവി പാവനെ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആവണീശ്വരം എസ് ആർ വിനുവിന്റെ വയലിൻ കച്ചേരി. പി വി അനിൽകുമാർ മൃദംഗം, പെരിക്കാവ് പി എൽ സുധീർ ഖടം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ആവണീശ്വരം എസ് ആർ വിനു. ഹീസ് അക്കമ്പനീഡ് ബൈ പി വി അനിൽകുമാർ ഓൺ മൃദംഗം, പെരിക്കാവ് പി എൽ സുധീർ ഓൺ ഖടം, ആൻഡ് പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് ഓൺ മോർസിംഗ്. ഭോഗീന്ദ്ര ശായിനം, രാഗം കുന്തളവരാളി, ഖണ്ഡചാപ്പത്താളം, സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഈസ് എൻ രാഗ കുന്തളവരാളി, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ, സെറ്റ് ടു ഖണ്ഡചാപ്താള, ഭോഗീന്ദ്ര ശായിനം.

അടുത്തത് പഹാടി രാഗത്തിൽ ആജ് ആയേ എന്ന് ആരംഭിക്കുന്ന സ്വാതി തിരുനാൾ കൃതി മിശ്രചാപ്പ് താളം. നെക്സ്റ്റ് ഐറ്റം ഈസ് കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ ഇൻ രാഗ പഹാടി സെറ്റ് ടു മിശ്രചാപ് താള ആജ് ആയേ.

ഈ വയലിൻ കച്ചേരിയിലെ അവസാന ഇനം ചലിയേ കുഞ്ചനുമോ, വൃന്ദാവന സാരംഗരാഗം, ആദിതാളം, സ്വാതി തിരുനാൾ കൃതി. ദ ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ചലിയേ കുഞ്ചനുമോ ഇൻ വൃന്ദാവന സാരംഗരാഗ സെറ്റ് ടു ആദിതാള, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

ഇതുവരെ നിങ്ങൾ കേട്ടത് ആവണീശ്വരം എസ് ആർ വിനുവിന്റെ വയലിൻ കച്ചേരി. പി വി അനിൽകുമാർ മൃദംഗം, പെരിക്കാവ് പി എൽ സുധീർ ഖടം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ്, മുഖർ ശങ്ക്. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ആവണീശ്വരം എസ് ആർ വിനു. ഹീസ് അക്കമിനീഡ് ബൈ പി വി അനിൽകുമാർ ഓൺ മൃദംഗം, പെരിക്കാവ് പി എൽ സുധീർ ഓൺ ഖടം, ആൻഡ് പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് ഓൺ മോർസിംഗ്. രാഗം ഡി ടി എച്ച് ചാനലിനുവേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24/7 DTH.